0: അനിൽ കുറ്റൻ പുതിയ അരിമുഖം, അനിൽ പാസ്ത,
1: അനിൽ ഷോർട്ട്കട്ട് വെർമിസെലി,
0: അനിൽ സോയ ചങ്ക്സ്.
2: തീരാതെ ഇടുപ്പ് വളി, കൈകൾ വളി, മുതുകു വളിയാ? അട, ഇനി കവളയെ വിടുങ്ക. നിരന്തര തീർവുക്ക് ശ്രീ സരസ്വതി മരുത്വമണൈ, രജിസ്റ്റർ ഓഫീസ് അരുകിൽ, കൃഷ്ണഗിരി.